ശ്രോതാമിനി ശുണുച്ചന്തി ഓഡിയാ കഥ ചിത്ര ഗീതാര കാര്യക്രമ ആമ ഗീത 102.6 FM ആകാശവാണി റൌർക്കെലാ കേന്ദ്രരു ശ്രോതാബന്ധു കാര്യക്രമരെ ଏଥର ଶୁଣିବା ଅନୁରାଧାଙ୍କ କଣ୍ଠରୁ କଥାଚିତ୍ର ସନ୍ଧ୍ୟା ତାରା।